ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിഖിൽ കിരൺന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

0: നിക്കൽ കേനുന്ദുള്ള റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു കാര്യക്രമകു നിക്കലേക്ക് മാത്രല മോക്കി ദിഞ്ചി സൊൽമെലോ. ഇന്നത്തെ ഈ കാര്യക്രമട് ഇഞ്ചിപ്പ മൂടപിദ്രദ ജൈന വസതിട് മന്ദാര രാമായണ തുളു കാവ്യവാചന ബീരദ ബൊൽപു സുഗിപ്പു ദുനിപ്പു. ഈ ലേസിട് സുഗിപ്പു അൻസിന ദുനിപ്പിടു പാൽപടേനക്കുലു പ്രശാന്ത് റായ് പുത്തൂരു, രചന ചിത്കൽ, ഭാസ്കർ റായ് കുക്കുവള്ളി, മദ്ദളടി സഹകാര ദേവാനന്ദ ഭട്ട്. ഇത്തക്കേന്ലെ ബീരദ ബൊൽപു കാവ്യവാചന ഉന്നത കടേതയ്ക്ക്
1: കൃഷ്ണ അടി ബത്ത് ദാല തെരിയാനിലക്ക അവങ്ങളുടെ കേൻവേ ആ ഇന്ന് ദാദ മുൽപ്പ മന്ത ഇഞ്ച മന്ത രാശി മന്ത പാടുത്തരത്ത ഇഞ്ച ഇഞ്ചന നടത്തുന്നുണ്ട് മുൽപ്പ അന്ന് അപ്പൊ ആ ഹിരിയ വരി പൺപേക്ക് ഇല്ലേ കുറുക്കാരുടെ മുൽപ്പ ദൈവത കാര്യമാവുന്നുണ്ട് ദാദ മർപ്പിളെ പണല്ലേ നമ്മ ഊരുക്ക് പത്തിനഞ്ചന മല്ല വഞ്ചി പീഡേ ഉന്നു കൊഞ്ച് രോഗം തേ പോലെ അവ നിവാരണ ആവോടാണ്ട ആ മുഗിലായക്ക് ദൈവോ ആക്ക് സൽമന്താവോടു സൽമന്താവോടാണ് തമ്മിലോക്ക് മന്ത അട്ടനെ മന്ദുള്ള അഞ്ചാത്ത് ഇന്ന് പൂറ ആയക്ക് അർപ്പണെ അന്താ ഇന്ന് മന്ത ഹാല് മർപ്പണെ തന്നിക്കൽ ദൈവോ കൂറുതു ദാതാനുള്ള പുരുഷാർത്ഥം ഉണ്ടെന്നിട്ട് ഇതിനെല്ലാം തിനിയർ ഉണ്ടാ അതിന് മാത്ത തമ്മിലോ സാരിക്ക് എന്ത് പണി നിങ്ങൾ അഞ്ചാ മൽത്താറിടാ ഇല്ലാത് നിങ്ങൾ തന്നെ വരയുള്ള അഞ്ചിന സ്ഥിതി അത്താൻ ചേ ഇരേ ദാത കൊത്തുണ്ട് കൊഞ്ച് വേല ദൈവം ഇനി മുണിണ്ടാ ഊരു ഊരേ നാശാതെ പോവോ അയക്കപ്പെടാത് നിങ്ങളെ മാത്ത തീർത്ത് ഒന്നേന് മൽപ്പുവേന്ന് മൽപ്പ വന്ന് പണ്ടരികെ അപ്പം കൃഷ്ണക്ക് ഇത് മനസ്സുക്ക് സമാധാനം ഇച്ചി ദൈവോ ദൈവം പണ്ട എഞ്ചിന നിങ്ങൾ ദാത അഞ്ച് മൂട നമ്പിക്ക വന്നു ഇഞ്ചിത്തിന നമ്പിക്കേട് ബർസ ബർപ്പണെന്ന് പറഞ്ഞു നിങ്ങൾ ഒഞ്ചി നാലായിരം ദിനം ഹെച്ച് കമ്മി ആവപ്പ മാത്ത ഒരു സോല നിങ്ങൾക്ക് അവേ സമയം ബർസ ബർപ്പണം ദാലഞ്ചി ബേശാത്തന കാർത്തേലല്ല അഞ്ചി കാർത്തേല വണ്ടാവു ബർസത ഒഞ്ചി തിങ്കോലെ അഞ്ചാത് കാർത്തേല കാണല എഡേ ബർസ ബറു അത് കാപ്പലേ നിക്കൽ ഇന്ന് ദായിച്ച മൽപ്പൊടു പന്നക ആക്കൾ മാത്ത അട്ട കട്ടിയിരിക്ക ഹിരിയാക്കൾ പോത്ത നിക്കലേ ജോക്കിലെ മതാൽ കൊത്തിജി മണിപ്പാത്തക്കുള്ളേ അവിടെ കൃഷ്ണേ അട്ട പിടിച്ചേ പാത്തിടുവേ

മാത്തേരിലെ വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ്. നല്ല പുള്ളിയായ ബുക്കനെ കോരികേലപ്പുണ്ണത് ഏരകള കുട്ടി യാന നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾക്ക് ഏനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദ പതുക്ക്.

മാറ്റുള്ള വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്നാണ് പുള്ളിയായി ബുക്കണേ കോരികേലപ്പുണ്ണത് ഏരകളെ കൊത്തി ഞാൻ നിക്കുള്ള സുന്ദരരെയും മന്ദാറ നിക്കിൾ കേണുന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.